0: ഗുണമതി.
1: വാട്ട് ഈസ്
0: പുനരപി ജനനം പുനരപി മരണം.
1: The cycle of
0: birth. ജനനമു മരണമു ഈ രണ്ടിന്റെ മധ്യലോ മന ജീവിതം അന്ത്യം ഗാവിച്ചുകോട്ടമ്മ. മന യൊക്ക ജീവിതം യൊക്ക കർത്തവ്യം ഏമിട്ടി. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ലൈഫ്?
1: വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ലൈഫ്?
0: ഈ ജീവിതം യൊക്ക ഗമ്യം ഏമിട്ടി?
1: വാട്ട് ഈസ് ദി ഗോൾ ഓഫ് ലൈഫ്?
0: ഈ ജീവിതം യൊക്ക ലക്ഷ്യം ഏമിട്ടി?
1: വാട്ട് ഈസ് ദി എയിം ഓഫ് ലൈഫ്?
0: മാനവത്വം അനേട്ടുണ്ടി ചാലാ പവിത്രമേട്ടുണ്ടിഗാ ഭവിസ്തുന്നാരു.
1: We consider human life highly
0: sacred. ജന്തുനാം നരജന്മ ദുർലഭം. ഏമിട്ടി ഈ ദുർലഭം?
1: Human life is rarest. Why?
0: ഇതി കാദു മനം കോരവൽസനേട്ടുണ്ടി.